ഉണ്ടായി പാവത്തുള്ളി അത് വെച്ചാക്കാൻ ഈ ദവിയ മോശം എന്നിട്ട് ഓണാ ലഹൂ ചുരാൻ ഓണാ.